ഭഗവാൻ നമുക്ക് നമുക്ക് ഠാകുർ നമസ്കാര നാനുഗർസ സകൽ നിസ്താര അഷ്ടപതി മിഥ്യാനാഹി രസന പർസ് മനമേ പ്രീത നിരഞ്ജന്ദർസ് പാർത്ഥരൂപന പേഖ നേത്ര സാദ്ഗി ടഹല സംസംഗേത് കർണ സുനേ കാഹു കി നിന്ദ സപ്തെ ജാനേ ആപസ്കോ മന്ദാ ഗുരുപ്രസാദ് വിഖ്യാപരഹര മൻ കി ഭാസന മന്ദേ ഠര ഇന്ദ്രിജിത് പഞ്ച് ദോഹത്തെ രഹത് നാനുകൂട് മദേകോ ഏസ അപർസ് വൈഷ്ണോ സഹോജ സുപ്രസന്ന വൈഷ്ണോ സഹോജ സുപ്രസന്ന കി മായാത് ഹേ ഭിന്ന കർമ്മകർത്തോ വൈനേ കർമ്മ ദസ് വൈഷ്ണോ കാ നിർമ്മൽ ധർമ്മ